0: വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യം ഉണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്.
1: ഇനിയൊരു മടക്കമില്ലെങ്കില് ഒന്ന് കുംഭസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോ.
0: ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുംഭസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ.